പച്ചമാമലെപ്പോൾ മേനി പവളമായി കമളച്ചെങ്കൻ അച്ചുട അമരാർ ഏറെ അയുർത്തം കൊടുന്ത് എന്നും വിച്ചുവൈത്തവരെ യാൻ പോർ ഇങ്ങ ലോവാലും അച്ചുവൈ പെരുന്നും വേന്തേൻ അരങ്കമാ നഗരുളാലേ.